കർമ്മം നാമ ഭരണ സുമത്ത് ഭുജാംഗ പ്രയാത് ശാന്തനമാസ്തമം അകാലേ നമസ്തമം കൃപാലേ നമസ്തംഗ രൂപേ നമസ്തംഗ രൂപേ നമസ്തംഗ പേഖേ നമസ്തംഗ ലേഖേ നമസ്തംഗ അകായ നമസ്തംഗ ജാഹേ നമസ്തംഗ ഗഞ്ജേ നമസ്തംഗ പഞ്ചേ നമസ്തംഗ നാമേ നമസ്തംഗ ഠാമേ നമസ്തംഗ കർമ്മംഗ നമസ്തംഗ ധർമ്മംഗ നമസ്തംഗ നാമംഗ നമസ്തംഗ താമംഗ നമസ്തംഗ ജീതേ നമസ്തംഗ പീതേ നമസ്തംഗ അബാഹേ നമസ്തംഗ ടാഹേ നമസ്തംഗ നീലേ നമസ്തംഗ നാദേ നമസ്തംഗ ഷേദേ നമസ്തംഗ ഗാദേ നമസ്തംഗ ഗഞ്ജേ നമസ്തംഗ പഞ്ജേ നമസ്തംഗ ഉദാരേ നമസ്തംഗ പാരേ നമസ്തംഗ സ്വേകേ നമസ്തംഗ അനേക നമസ്തംഗ പുത്തേ നമസ്തംഗ ജുപേ നമസ്തംഗ കർമ്മേ നമസ്തംഗ പരമേ നമസ്തംഗ ദേശേ നമസ്തംഗ പേശേ നമസ്തംഗ നാമേ നമസ്തംഗ കാമേ നമസ്തംഗ താത്തേ നമസ്തംഗ കാത്തേ നമസ്തംഗ ദൂത്തേ നമസ്തംഗ പുത്തേ നമസ്തംഗ ലോകേ നമസ്തംഗ ശോകേ നമസ്തംഗ താപേ നമസ്തംഗ താപേ നമസ്തംഗ തർമാനേ നമസ്തംഗ നിദാനേ നമസ്തംഗ അഗാഹേ നമസ്തംഗ അബാഹേ നമസ്തംഗ തർവർഗേ നമസ്തംഗ സർഗേ നമസ്തംഗ പ്രഭുഗേ നമസ്തംഗ സജോഗേ നമസ്തംഗ രംഗേ നമസ്തംഗ ഭംഗേ നമസ്തംഗ ഗമ്യേ നമസ്ത സരമ്യേ നമസ്തംഗ ജലാശ്രേ നമസ്തംഗ നിരാശ്രേ നമസ്തംഗ ജാതേ നമസ്തംഗ പാത്തേ നമസ്ത നമസ്തംഗ അമജ്ബേ നമസ്ത അജ്ബേ അദേശംഗ ദേശേ നമസ്തംഗ ഭേസേ നമസ്തംഗ ദർതാമേ നമസ്തംഗ ദർബാമേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവഥാപേ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തേവ നമസ്തംഗ അപേവ നമസ്തംഗ ആജന്മേ നമസ്തംഗ സോവനമേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവരംഗേ നമോ സർവപംഗേ നമോ കാലകാലേ നമസ്തദ്യാലേ നമസ്തംഗ ഭർണേ നമസ്തംഗ അമർണേ നമസ്തംഗ ജരാരംഗ നമസ്തംഗ ഗിരതാരംഗ നമോ സർവതന്ദേ നമോ സത്തബന്ദേ നമസ്തംഗ ദർസാകേ നമസ്തംഗ ദർബാകേ നമസ്തംഗ രഹീമേ നമസ്തംഗ കരീമേ നമസ്തംഗ അനന്തേ നമസ്തംഗ നമസ്ത നമസ്തംഗ അനന്തേ നമസ്തംഗ മഹന്തേ നമസ്തസ്തരാഗേ നമസ്തംഗ സുഹാഗേ നമോ സർവശോകംഗ നമോ സർവപോകംഗ നമോ സർവകർത്ത നമോ സർവഹർത്ത നമോ ജോഗ ജോഗേ നമോ ഭോഗ ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരി ശാന്ത ത്വ പ്രസാദ് അരൂപ അനൂപ അജൂപ പൂഹ അലേഖ അപേഖ രാമ അകാമ അതേഹ അപേഹ അജീത അപീത ത്രമാന നിദാന ത്രിവർഗ അസർഗ അനീല അനാദ അജേഹ അജാദ അജന്മ അവർണ അഭൂത അപർണ അഗഞ്ജ അപഞ്ജ അജൂജ അചഞ്ജ അമീക അർഭീക അതന്ത അബന്ധ നിർഭൂജ സൂജ അകാല അജാല അലോഹ അജാഹ അനന്ത മഹന്ത അലീക ദർശരീക നിർലംഭ അസംഭ അഗമ അജമ അഭൂത അശൂത അലോക അശോക അകർമ്മ അപർമ അജീത പീത അബാഹ അഗാഹ അമാന നിദാന അനേക ഫിരേക ഭുജംഗ പ്രയാത് ഛന്ദ നമോ സർവമാനേ സമസ്തി നിദാനേ നമോ ദേവദേവേ അപേക്ഷി അപേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗൗണേ നമോ സർവപൗണേ അനംഗീയ നാഥേന്ദ്രസംഗി പ്രമാതേ നമോ ഭാന് ഭാന് നമോ മാന് മാന് നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാന് ഭാന് നമോ ഗീത ഗീതേ നമോ താൻ താനേ നമോ നിർത്തെ നിർത്തെ നമോ നാദ നാദേ നമോ പാന് പാനെ നമോ ബാധ ബാധെ അനംഗി അനാമേ സമസ്തി സ്വരൂപേ പ്രഭംഗി പ്രമാതേ സമസ്തി വിഭൂതേ കലങ്കം മിനാനേ കലങ്കി സ്വരൂപേ നമോ രാജേ സ്വം പരം രൂപേ നമോ ജോഗ ജോഗേ സ്വം പരം സിദ്ധേ നമോ രാജരാജേ സ്വം നമോ രാജരാജേ സ്വരം പരം വൃദ്ധേ നമോ ശസ്ത്ര പാനെ നമോ ശസ്ത്രപാനെ നമോ പരമ ജ്ഞാത നമോ ലോകമാതാ അപേഖി അപരമി അപോഗി അഭൂതേ നമോ ജോഗ ജോഗേ സ്വം പരം ജോഗുതേ നമോ നിത്യനാരായണേ ക്രൂരകർമ്മേ നമ പ്രേത അപരേ ദേവി സുധർമ്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ ശാഹം നമോ പൂപ്പൂപ്പേ നമോ ദാന്താനേ നമോ മാനമാനേ നമോ രോഗരോഗേ നമസ്തംഗ സനാനേ നമോ മന്ത്രമന്ത്രം നമോ യന്ത്ര ജന്ത്രം നമോ ഇഷ്ട ഇഷ്ടേ നമോ തന്ത്ര തന്ത്രം സദാ സച്ചിദാനം സത് സതരം പ്രണാശി സദാ സദാ സച്ചിദാനം സർവം പ്രണാശി അനുപേ രൂപേ സമസ്വൽ നിവാസി സദാ സിദ്ധാ ബുദ്ധാ ബൃദ്ധകർത്ത അതോ അർദ്ധ അർദ്ധങ് അഗംഗ ഓഘഹർത്ത പരം പരം പരമേശ്വരം പ്രോഷപാലം സദാ സർവദാ സിദ്ധാതാ ദയാലം അശേദീയ പേദീയ നാമംഗ കാമംഗ സമസ്തോ പരാജി സമസ്താമംഗ തേരാ ജോര ചാചരി ശാന്ത ജലേ ഹ ഥലേ ഹ പീത പേഹ പ്രഭുഹ ജൂഹ ദേശ പേശ ഭുജംഗ പ്രയാത് ഛന്ദ അഗാധേ അബാധേ നന്ദി സ്വരൂപേ നമോ സർവാനേ സമസ്തി നിദാനേ
नमास्तवंग नरनाते नमास्तवंग परमाते नमास्तवंग अगंजे नमास्तवंग पंजे नमास्तवंग काले नमास्तवंग पाले नमो सर्वदेशे नमो सर्वपेशे नमो राजराजे नमो साहसाजे नमो शाहशाहे नमो महामाहे नमो गीत गीते नमो प्रीत प्रीते नमो रोख रोखे नमो शोक शोखे नमो सर्वरोगे नमो सर्वभोगे नमो सर्वजीतं नमो सर्वपीतं नमो सर्वज्ञानं नमो परमतानं नमो सर्वमंत्रं नमो सर्वजंत्रं नमो सर्वदृश्यं नमो सर्वकृष्यं नमो सर्वरंगे त्रिभंगी अनंगे नमो जीव जीवं नमो बीज बीजे अखिजे पिजे समस्तं प्रसिजे कृपालं स्वरूपे कुकर्मं प्रणासी सदा सर्वदा हरित सिद्धिं निवासी चरपट छंद त्वा प्रसाद अमृत कर्मे अमृत धर्मे अखल जोगया चल भोगया चल राजे अटल साजे अखल धर्मंग अलख कर्मंग सर्वंग दाता सर्वंग ज्ञाता सर्वंग भाने सर्वंग माने सर्वंग प्राणंग सर्वंग तरानंग सर्वं भुगता।